ടാഗ് ചോൾ ഫാരഗസ് ബാൻഡ് പോർച്ച ഈസ്റ്റർ കാൽ ഹൈ ഓണേഴ്സ് പോർച്ച ഈസ്റ്റർ വാൽമജരാഗസ് ഫസ്റ്റ് നാ ഇരിജ ഹുൻ തരസ് ഞാനോ ഖലുയ കുരുഷ്ടേജ് വാഷ കുരുഷ്ടേജ് കുരുഷ്ടേജ് ഫാറ്റായത് ഹരി ചോൾ ചെറിയ ഹാർ കുഷ്ടേ തുമ്മൻ ഏറെ ചിങ്ങിച്ച് കുറേ വിഞ്ചായി സിയത് കുരൻ വാൻഡസ് ചോൾ ഫാരഗസ് സ്ലാബിയ ഞാൻ വാനർ വാർത്തർ ഗോണി വിഷ്ണു കാലക്കപ്പ് ശാത്തൻ മിസ്റ്റർ ജലഭൂഷൺ പോയ വാക്തിയ പോയ കുരവുള്ളി ഹാപ്പൻസ് വർത്തുകൾ ഹോരാക്കും ശരിക്കുന്നോരെ